ആളുകൾ ഇസ്രയും ആവിയാനവരെ എങ്ങളെ മുഴുമയായ ആളുകപ്പ എന്റെ ആളുകൾക്കുള്ള എങ്ങളെ അർപ്പണിക്കുറോ ആണ്ടവരെ നീ എങ്ങളെ ആളുകൾ ഇസ്രയും പശുത്താവിയാനവരെ We welcome you in our midst, O God. Come and fill us right now. Oh, Heringi Vangadaja.